0: society where lakhs of children's future are decided. And if you are going and telling, sitting in these RSS meeting, which has a particular ideology and does not groom any scientific temperament, what message are you sending to the students? That either you follow this ideology or we will take care of you during your academic year. Is that the message they are sending? And what is so special? What is it that they are teaching? Does RSS have any scientific temperament? These are the people who are against the constitution. Tell me one scientific research paper that the RSS has published.
1: അത് ഒരു വിദ്യാഭ്യാസ പരിപാടിയിലൊന്നും അല്ലല്ലോ അവർ പങ്കെടുത്തത്. RSS-ന്റെ പരിപാടിയിൽ PC-മാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല, അതിൻ്റെ ആവശ്യമില്ല. അത്തരം പരിപാടികളിൽ നിന്ന് അവർ വിട്ടു നിൽക്കേണ്ടതായിരുന്നു. വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രാഗൽഭ്യം തികഞ്ഞ ആളുകളാണല്ലോ അവർ എന്നാണല്ലോ നമ്മുടെ കണക്കുകൂട്ടൽ. അവർ അത്തരം പരിപാടികളിൽ പോകുന്നത് ഒരിക്കലും ശരിയല്ല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ പോകുന്നതിനുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി മുഖ്യമന്ത്രി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം പരിപാടികളിൽ VC-മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
2: Actually, CM already declared it day before yesterday, I think. That is the thing that we know the secularism is very important for us. If the secularism point of view, the educational institutions, the heads of the educational institutions, VCs are not supposed to go to the this kind of meeting. That is the impression of the government and it is the policy of the government that he declared it very well, very clearly.
3: Well, that's a wrap on this edition of The Southern View. Thank you all my colleagues, Sam Daniel, Deepak Bopanna and Ritu. We'll be back with more news after a break.

0: മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളാകെ ശക്തിയായി ഈ നിലപാടിനെ പ്രതിഷേധിക്കുന്ന സന്ദർഭത്തിലാണ് ഗത്യന്തരമില്ലാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോഴും മാപ്പ് പറയണം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മാപ്പ് പറഞ്ഞതുകൊണ്ട് അവസാനിക്കുന്നതാണോ ഇത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവർണർമാരുടെ എല്ലാ ശ്രമങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിയായിട്ട് പ്രതിരോധിക്കുമ്പോൾ അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ച
1: അത് ഒരു വിദ്യാഭ്യാസ പരിപാടിയിലൊന്നും അല്ലല്ലോ അവർ പങ്കെടുത്തത്. RSS പരിപാടിയിൽ PC മാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല, അതിൻ്റെ ആവശ്യമില്ല. അത്തരം പരിപാടികളിൽ നിന്ന് അവർ വിട്ടു നിൽക്കേണ്ടതായിരുന്നു. വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രാഗൽഭ്യം തികഞ്ഞ ആളുകളാണല്ലോ അവർ എന്നാണല്ലോ നമ്മുടെ കണക്കുകൂട്ടൽ. അവർ അത്തരം പരിപാടികളിൽ പോകുന്നത് ഒരിക്കലും ശരിയല്ല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ പോകുന്നതിനുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി മുഖ്യമന്ത്രി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം പരിപാടികളിൽ VC മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
2: And staying with news of the RSS, this time from Karnataka, where Home Minister Priyank Kharge called on the RSS to disclose its legal status, organizational structure and sources of funding, arguing that an organization of its scale should adhere to the same standards of transparency and accountability as other institutions. Now, this was all stated in a 2-page letter to Mohan Bhagwat, where it was an open letter where Kharge pointed out that the RSS has a significant presence in Karnataka and said that such a large organization cannot remain outside legal oversight. Mohan Bhagwat, however, hit back at the Karnataka government's demand, saying the RSS does not require registration as it does not receive any government funding.
3: There are so many unregistered things going on, and we are not secretive. We are working on open ground. We are calling people and telling them about Sangha. This is politics. And all these things, gimmicks are being tried. We will do that. We are used to it. So I don't need to respond. Sangha started in British times. And Sangha started as a public will. I narrated you how that churning of minds went on. And the all accepted conclusion was taken up and worked upon. That was the Sangha. So it doesn't need any restrictions. Hindu dharma is not registered. Many things are not registered. So why should I respond? All this is politics, nothing serious.
4: Priyank Kharge is the Rahul Gandhi of Karnataka, nepotistic dynast who abuses Sanatan, abuses nationalists. They abuse nationalistic organizations like RSS. They've been taking supari against RSS for the last 5 to 6 decades. They banned RSS. Courts uplifted the ban. Then they are the ones who created a calumny campaign that RSS was involved in the murder of Mahatma Gandhi. The court has chastised Rahul Gandhi for that. They were in power between 2004 to 14. If RSS was doing anything wrong, why didn't they ban it? They said in Karnataka elections they would ban Bajrang Dal. Have they? Can they? They used to prevent government servants from joining RSS activities. The court has thrown that out and has said that RSS is one of the most nationalistic organizations.
5: Mr. Jawaharlal Nehru and late Prime Minister Mrs. Indira Gandhi both have tried to ban RSS. Both have tried to find faults in the constitution and they have failed. We really don't know why Mr. Priyank Kharge, instead of going after the problems facing we are facing in Karnataka, there's like there is a question about women's safety in Karnataka. There are a lot of cyber crimes is happening in the Bangalore city itself. A lot of people are losing their hard-earned money. Karnataka is facing a lot of developmental issues also. Priyank Kharge here is up to his monkey business, I would say. It is very disheartening to see that.
6: RSS का NGO, ये NGO है, ये कोई प्राइवेट ऑर्गेनाइजेशन है. इसमें हकीकत है कि ये इसका जो फॉर्मेशन है वो बहुत पहले हुआ है. RSS क्या वाकई ही रजिस्टर्ड है? इनका नागपुर में जो हेडक्वार्टर है।

0: Welcome back. Well, a political storm has erupted in Kerala after three vice chancellors attended an RSS centenary event that was addressed by the RSS chief Mohan Bhagwat. Now, Chief Minister of Kerala, V.D. Satheesan, has termed the participation a grave lapse, saying it undermined the dignity of the Vice Chancellor's office and went against Kerala's educational institutions. He, in fact, said that by attending a program led by the RSS leader who preaches extreme communalism, they have undermined that respect. He also demanded an apology, asserting that any act promoting communalism cannot be condoned. The BJP has hit back strongly with Kerala BJP Chief Rajiv Chandrasekhar defending the Vice Chancellor's presence, arguing that the RSS is not a banned organization and that there is no restriction on attending its programs. The BJP has also demanded that Satheesan withdraw his remarks, turning the controversy into a fresh ideological flashpoint in the state.
1: ഒരു വിദ്യാഭ്യാസ പരിപാടിയിലൊന്നും അല്ലല്ലോ അവർ പങ്കെടുത്തത്. ആർ എസ് എസിൻ്റെ പരിപാടിയിൽ പി സിമാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല, അതിൻ്റെ ആവശ്യമില്ല. അത്തരം പരിപാടികളിൽ നിന്ന് അവർ വിട്ടു നിൽക്കേണ്ടതായിരുന്നു. വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രാഗൽഭ്യം തികഞ്ഞ ആളുകളാണല്ലോ അവർ.

0: Conversations with the biggest names in tech and AI. Putting tech through its paces. No fancy jargon or spec sheets, just what matters. If it's shaping the future, you'll see it here first. The Tesla Model Y. This is Tech 360, real talk, real reviews, across the NDTV network.
1: India Inc.'s most respected names chose India Inc.'s best and brightest.
2: I'm delighted to be a chairman of such distinguished fellow businessmen, bankers. It's just lovely to be back on this NDTV jury. I have been a fan of NDTV for a long time.
3: Many of the nominees are extremely close together in terms of what they've done.
4: Gender parity to be reflected in while we choose leadership as well.
5: It's also important that how they are reshaping the industries.
6: We've got a fantastic jury and we've left all decisions to the wisdom of the jury.
1: Who will earn India's top business honors? Find out at the NDTV Profit Business Leadership Awards. Coming soon.
7: The news.
8: Ayush, since when do we do scripts?
7: Fair point.
8: Picture this. The biggest stage. Floodlights.
7: Wow.
8: 4K. The works.
7: Where's the hook?
8: There's going to be celebrities and guaranteed eyeballs.
7: Where's the hook?
8: Think about this. Front page advertisements and hoardings.
7: Bro, where's the hook?
8: Cross-platform. Digital first.
9: Welcome back. Well, a political storm has erupted in Kerala after three vice chancellors attended an RSS centenary event that was addressed by the RSS chief Mohan Bhagwat. Now, Chief Minister of Kerala, V.D. Satheesan, has termed the participation a grave lapse, saying it undermined the dignity of the Vice-Chancellor's office and went against Kerala's educational institutions. He, in fact, said that by attending a program led by the RSS leader who preaches extreme communalism, they have undermined that respect. He also demanded an apology, asserting that any act promoting communalism cannot be condoned. The BJP has hit back strongly with Kerala BJP Chief Rajiv Chandrasekhar defending the Vice-Chancellor's presence, arguing that the RSS is not a banned organisation and that there is no restriction on attending its programmes. The BJP has also demanded that Satheesan withdraw his remarks, turning the controversy into a fresh ideological flashpoint in the state.
10: ഒരു വിദ്യാഭ്യാസ പരിപാടിയിലൊന്നും അല്ലല്ലോ അവർ പങ്കെടുത്തത്. ആർ എസ് എസിൻ്റെ പരിപാടിയിൽ പി സിമാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല, അതിൻ്റെ ആവശ്യമില്ല. അത്തരം പരിപാടികളിൽ നിന്ന് അവർ വിട്ടു നിൽക്കേണ്ടതായിരുന്നു. വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രാഗൽഭ്യം തികഞ്ഞ ആളുകളാണല്ലോ അവർ എന്നാണല്ലോ നമ്മുടെ കണക്കുകൂട്ടൽ. അവർ അത്തരം പരിപാടികളിൽ പോകുന്നത് ഒരിക്കലും ശരിയല്ല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ പോകുന്നതിനുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി മുഖ്യമന്ത്രി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം പരിപാടികളിൽ വി സിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ
11: അഭിപ്രായം. Regarding the participation of three vice chancellors in a program addressed by RSS Chief Shri Mohan Bhagwat is ridiculous. Because there is no law which prohibits the participation of Vice Chancellor or anyone else in a program of RSS. Because RSS is not a banned organization. There is no law which prohibits anybody from participating in that.
9: Karnataka Minister Priyank Kharge has called on the RSS to disclose its legal status, organizational structure and source of funding, arguing that an organization of its scale should adhere to the same standards of transparency and accountability as other institutions. In a two-page letter to Mohan Bhagwat, Kharge pointed out that the RSS has a significant presence in Karnataka and said that

0: biggest names in DEC and AI. Putting DEC through its paces. No fancy jargon or spec sheets, just what matters. If it's shaping the future, you'll see it here first. The Tesla Model Y. This is DEC 360. Real talk, real reviews, across the NDTV network.
1: India Inc.'s most respected names chose India Inc.'s best and brightest.
2: I'm delighted to be a chairman of such distinguished fellow businessmen, bankers. It's just lovely to be back on this NDTV jury. I have been a fan of NDTV for a long time.
3: Many of the nominees are extremely close together in terms of what they've done.
4: Gender parity to be reflected in while we choose leadership as well.
5: It's also important that how they are reshaping the industries.
6: We've got a fantastic jury and we've left all decisions to the wisdom of the jury.
1: Who will earn India's top business honors? Find out at the NDTV Profit Business Leadership Awards. Coming soon.
7: The news.
8: Ayush.
7: Since when do we do scripts?
8: Fair point.
7: Picture this. The biggest stage. Floodlights.
8: Wow.
7: 4K. The works.
0: Where's the hook?
7: There's going to be celebrities and guaranteed eyeballs.
0: Where's the hook?
7: Think about this. Front page advertisements and hoardings.
0: Bro, where's the hook?
7: Cross-platform. Digital first.
9: Welcome back. Well, a political storm has erupted in Kerala after three vice chancellors attended an RSS centenary event that was addressed by the RSS chief Mohan Bhagwat. Now, Chief Minister of Kerala, V.D. Satheesan, has termed the participation a grave lapse, saying it undermined the dignity of the Vice-Chancellor's office and went against Kerala's educational institutions. He, in fact, said that by attending a program led by the RSS leader who preaches extreme communalism, they have undermined that respect. He also demanded an apology, asserting that any act promoting communalism cannot be condoned. The BJP has hit back strongly with Kerala BJP Chief Rajiv Chandrasekhar defending the Vice-Chancellor's presence, arguing that the RSS is not a banned organisation and that there is no restriction on attending its programmes. The BJP has also demanded that Satheesan withdraw his remarks, turning the controversy into a fresh ideological flashpoint in the state.
10: ഒരു വിദ്യാഭ്യാസ പരിപാടിയിലൊന്നും അല്ലല്ലോ അവർ പങ്കെടുത്തത്. ആർ എസ് എസിൻ്റെ പരിപാടിയിൽ പി സിമാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല, അതിൻ്റെ ആവശ്യമില്ല. അത്തരം പരിപാടികളിൽ നിന്ന് അവർ വിട്ടു നിൽക്കേണ്ടതായിരുന്നു. വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രാഗൽഭ്യം തികഞ്ഞ ആളുകളാണല്ലോ അവർ എന്നാണല്ലോ നമ്മുടെ കണക്കുകൂട്ടൽ. അവർ അത്തരം പരിപാടികളിൽ പോകുന്നത് ഒരിക്കലും ശരിയല്ല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ പോകുന്നതിനുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി മുഖ്യമന്ത്രി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം പരിപാടികളിൽ വി സിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ
11: അഭിപ്രായം. Regarding the participation of three vice chancellors in a program addressed by RSS Chief Shri Mohan Bhagwat is ridiculous. Because there is no law which prohibits the participation of Vice Chancellor or anyone else in a program of RSS. Because RSS is not a banned organization. There is no law which prohibits anybody from participating in that.
9: Karnataka Minister Priyank Kharge has called on the RSS to disclose its legal status, organizational structure and source of funding, arguing that an organization of its scale should adhere to the same standards of transparency and accountability as other institutions. In a two-page letter to Mohan Bhagwat, Kharge pointed out that the RSS has a significant presence in Karnataka and said that such a large organization